0: ഞങ്ങളാവ് സവസ് ദേക്കായി
1: ലൈവ് fm.lk
2: ഏ ഹിറ്റിയാത് മേ ഹിറ്റിയാത് ഹിറ്റ് ടു ദാനിന റിത്മയ ലൈവ് fm.